Hey, hi, hello, good morning, my dear and dearest beautiful listeners. Yes, ഇത് കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷി മിറയാണ് പ്രസന്റ് ആയിട്ടുള്ളത്. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോ നമ്മൾ ഇന്നത്തെ നമ്മുടെ അംഗപ്പുറപ്പാട് തുടങ്ങാൻ പോവുകയാണല്ലേ. സോ ഇന്ന് എന്റെ കണ്ണിലുടക്കിയ ഒരു കോട്ടാണ് എന്റെ ലിസണേഴ്സിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. സംഭവം അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. സംഭവം ഇതാണ്, വാക്കുകൾ കൊണ്ട് പലരും നമ്മുടെ മനസ്സിനെ കീറിമുറിക്കാൻ നോക്കുമ്പോൾ നാം അവരെ മൗനം കൊണ്ട് തന്നെ നേരിടുക. കാരണം മൂർച്ചയുള്ള വാക്കുകളുടെ മുന ഒടിക്കുവാൻ മൗനത്തോളം നല്ല ആയുധം വേറെ ഇല്ല കേട്ടോ. സോ സൈലൻസ് ഈസ് ദ ബെസ്റ്റ് വെപ്പൺ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? യെസ്, പ്ലീസ് ഡു കമന്റ് മീ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം ID ആർച്ചി മിറ. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷിമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സൈലൻസിനെ കുറിച്ചായിരുന്നില്ലേ. പലപ്പോഴും നമ്മൾ മിണ്ടായിരിക്കുമ്പോൾ പലരും ചോദിക്കും, നീ എന്താടാ മിണ്ടാത്തത്, നിന്റെ വായിൽ പഴമാണോ എന്നൊക്കെ. പക്ഷേ ഉണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അവർക്ക് അത്രയും ഇറിറ്റേഷൻ ഫീൽ ചെയ്തിട്ടായിരിക്കും അവർ എന്താടാ മിണ്ടാത്തത് എന്ന് ചോദിക്കുന്നത്. പലപ്പോഴും നമ്മൾ വലിയ വലിയ വാക്കുകൾ കൊണ്ടൊരു ആർഗ്യുമെന്റിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ കുറച്ചു നേരം മൗനമായിട്ടിരിക്കട്ടോ. ഒരു പക്ഷേ നമ്മുടെ പ്രകൃതി പോലും നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഇനി മുതൽ സൈലൻസ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നമുക്ക് വിലയില്ല എന്ന് തോന്നുന്നിടത്ത്, നമ്മൾ പറയുന്ന വാക്കിനെ വലിയ ഇമ്പോർട്ടൻസ് നൽകുന്നില്ല എന്ന് തോന്നുന്നിടത്ത്, നമ്മൾ കുറച്ചു നേരം മൗനമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒരുപാട് വലിയ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ SMS ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുസൃതി ചോദ്യമാണ് ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോളൂ, റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. ഷറഫുദ്ദീനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷറഫുദ്ദീന്റെ ബെറ്റർ ഹാഫ് ആയിട്ടുള്ള ഫാത്തിമയുടെ ബർത്ത്ഡേ ആണ്. സോ പാത്തു ഫാത്തിമ വിഷു എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. സോ ഷറഫുദ്ദീൻ ഒരു വലിയ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ആളാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. എനിക്ക് ജോലി ഇല്ലാത്ത സമയത്തും പാത്തു ആണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. ഭയങ്കര ഒരു നല്ലൊരു പാർട്ണറാണ്. എല്ലാവർക്കും ഇതുപോലെ നല്ലൊരു പാർട്ണറൊക്കെ കിട്ടുകയാണെങ്കിൽ ലൈഫ് അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയൊരു മെസ്സേജാണ് ഞാൻ വായിച്ചത്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. സോ പാത്തു ഷെർഫുദ്ദീൻ്റെ പാത്തു കുട്ടിക്ക് എല്ലാവിധ ബർത്ത്ഡേയുടെ ആശംസകളും ഞാൻ നേരുകയാണ്. സോ വൺസ് അഗെയിൻ വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ ഫ്രം മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ഒരു ക്രൂ മെമ്പേഴ്സിൻ്റെ വകയും വ്യക്തിപരമായിട്ടുള്ള പേരിലും മാത്രമല്ല നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസ്റ്റേഴ്സിൻ്റെ പേരിലും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: Is it 666-557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറാവുള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ വീട്ടിൽ ദിവസവും ഉണ്ടാകുന്ന മാലിന്യം നമ്മൾക്ക് അത് വെറും വേസ്റ്റ് ആയിരിക്കാം, പക്ഷെ ശരിയായ രീതിയിൽ തരംതിരിച്ചാൽ അതിന് ഒരു വലിയ വാല്യൂ ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് കേരളം. ഇന്ന് പറയാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കണക്ക് കേൾക്കണോ? ഹരിതകർമ്മ സേനയ്ക്ക് ലഭിച്ചത് 11.49 കോടി രൂപ. അതെ, നമ്മളുടെ വീട്ടിൽ നിന്ന് വേർതിരിച്ചു കൊടുത്ത മാലിന്യം ശേഖരിച്ച് അത് കൃത്യമായി കൈകാര്യം ചെയ്ത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നതിലൂടെ ഹരിതകർമ്മ സേനയ്ക്ക് ലഭിച്ച വരുമാനമാണിത് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മാലിന്യം എവിടെ കളയുന്നു എന്നതിലല്ല കാര്യം, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്. ഒരു പ്ലാസ്റ്റിക് കുപ്പി, ഒരു കവർ, ഒരു പേപ്പർ എല്ലാം ഒരേ ബാഗിലിട്ട് ഇനി ഇവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ കഥ കഴിയില്ല കേട്ടോ. നമ്മുടെ ചെറിയൊരു ഡിസിപ്ലിനാണ് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ വീട്ടിലെ വേസ്റ്റ് ബാസ്ക്കറ്റിന് ഒരു പ്രൊമോഷൻ കൊടുക്കാം. വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ല, റിസോഴ്സ് ബാസ്ക്കറ്റ്. മാലിന്യം കുറയ്ക്കാം, വേർതിരിക്കാം, പുനരുപയോഗിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും കൂടെ സംസാരിക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്നേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, ആരും ഫോളോ ചെയ്യുന്നില്ലല്ലോ എന്ന്. പക്ഷേ കേരളത്തിലെ മാലിന്യ സംസ്കരണ രംഗത്തെ കണക്കുകൾ നോക്കിയാൽ മാറ്റം സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ശേഖരിച്ച മാലിന്യത്തിൻ്റെ കണക്ക് 86,295.723 ടണ്ണാണ്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ കണക്കിൽ നോക്കുമ്പോൾ 2024-25 ശേഖരിച്ചത് 50,190 ടണ്ണും, അതായത് ഒരു വർഷത്തിനിടെ 36,105.723 ടണ്ണിന്റെ അധിക ശേഖരണം. നമ്പേഴ്സ് കേൾക്കുമ്പോൾ വലിയൊരു ഫിഗർ പോലെ തോന്നാം, പക്ഷേ അതിന്റെ പിന്നിൽ എന്താണുള്ളത്? ഓരോ വീട്ടിലും വേസ്റ്റ് വേർതിരിക്കുന്ന ഒരാൾ, ഓരോ ദിവസവും അത് ശേഖരിക്കാൻ എത്തുന്ന ഒരാൾ, അത് തരംതിരിച്ച് ശരിയായ സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ നമ്പറിന്റെ പിന്നിൽ നമ്മുടെ ചെറിയ ചെറിയ ശീലങ്ങളാണ്. നമ്മൾ വീട്ടിലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ശരിയായി ബിന്നിലിടുമ്പോൾ അത് വെറും ഒരു ബോട്ടിലല്ല, ഒരു വലിയ വേസ്റ്റ് മാനേജ്മെന്റ് ചെയിനിന്റെ ഒരു ചെറിയ ലിങ്ക് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത തവണ വേസ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ എവിടെ കളയുമെന്നല്ല, എവിടെ കൊടുക്കണം എന്ന് ചിന്തിക്കാം. കാരണം ക്ലീൻ കേരള തുടങ്ങുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നാണ്. സ്റ്റേ ട്യൂൺഡ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

ഒരു പച്ച യൂണിഫോം കണ്ടാൽ അതിന്റെ പിന്നിൽ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഓർക്കാറുണ്ടോ? വീടുകളിലേക്ക് എത്തി മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മൾ പലപ്പോഴും രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ ബിസി ആയിരിക്കുമ്പോഴോ ഇവരെ കാണും. ഒരു ബാഗ് എടുത്ത് അവർ അടുത്ത വീട്ടിലേക്ക് പോകും. പക്ഷേ ആ ബാഗിന്റെ പിന്നിൽ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ വീടുകളിൽ നിന്ന് പുറത്തു വരുന്ന മാലിന്യം ശരിയായ രീതിയിൽ ശേഖരിക്കുക, അത് തരംതിരിക്കുക, പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ വേർതിരിക്കുക, അങ്ങനെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ വലിയൊരു ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുക്കുകയാണ്. കണക്കുകൾ പറയുന്നത് 4438 ഹരിതകർമ്മ സേന

യൂണിറ്റുകൾ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കേട്ടോ. അതായത് ഇത് വെറും വേസ്റ്റ് കളക്ഷൻ സർവീസ് അല്ല, ഒരു കമ്മ്യൂണിറ്റി മൂവ്മെന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന ഏറ്റവും ബേസിക് കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ മാലിന്യം കൃത്യമായി വേർതിരിച്ചു കൊടുക്കുക. വെറ്റ് വേസ്റ്റ്, ഡ്രൈ വേസ്റ്റ്, പ്ലാസ്റ്റിക് എന്താണെങ്കിലും നമ്മുടെ പ്രദേശത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേർതിരിച്ച് കൈമാറാട്ടോ. അവരുടെ ജോലി എളുപ്പമാകുമ്പോൾ നമ്മുടെ നാടും കുറച്ച് ക്ലീൻ ആകും. സോ നമുക്ക് കുറച്ച് മാറ്റങ്ങളും ഈ മാറ്റത്തിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് സൈഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെബീറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. പെർസെൻറ്റേജ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് വെറും ഒരു നമ്പറായി തോന്നാം. പക്ഷെ 75% എന്നൊരു കണക്ക് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വാർത്തയിൽ ശ്രദ്ധ നേടുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കാര്യം ഓർക്കണം, മാലിന്യ സംസ്കരണം എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മൾ ഓരോരുത്തരും അതിന്റെ ഭാഗമാണ്. ഒരു വീട്ടിൽ ദിവസവും 5 പ്ലാസ്റ്റിക് ഐറ്റംസ് ഉപയോഗിച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ അത് എത്രയാകും? ഇനി ഒരു അപ്പാർട്ട്മെന്റിൽ 50 വീടുകൾ ഉണ്ടെന്ന് ചിന്തിക്കും, അതുപോലെ 100 കണക്കിന് അപ്പാർട്ട്മെന്റുകളും വീടുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യുന്ന ചെറിയ ചോയ്സിന്റെ ഇമ്പാക്ട് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാം. പ്ലാസ്റ്റിക് ബാഗ് വേണ്ടെന്ന് പറയുന്നത്, റീയൂസബിൾ ബാഗ് തിരഞ്ഞെടുക്കുന്നത്, വീട്ടിലെ വേസ്റ്റ് വേർതിരിക്കുന്നത്, പഴയ സാധനങ്ങൾ കഴിയുന്നത്ര റീയൂസ് ചെയ്യുന്നത്, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം. പക്ഷേ ക്ലീൻ സിറ്റി, ക്ലീൻ വില്ലേജ്, ക്ലീൻ കേരള എന്ന വലിയ പിക്ചറിലേക്ക് നോക്കുമ്പോൾ ഇതാണ് ഫൗണ്ടേഷൻ. അതിനാൽ ഇന്ന് വീട്ടിൽ ഒരു ചെറിയ ചലഞ്ച് വെച്ചാലോ, ഇന്ന് വേസ്റ്റ് മിക്സ് ചെയ്യില്ല, ഒരു ദിവസം കൊണ്ട് ലോകം മാറില്ലാട്ടോ. പക്ഷേ ഒരു ദിവസം നമ്മൾ മാറിയാൽ നാളെ ലോകം തീർച്ചയായിട്ടും മാറും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെബീറ ഒളിയോൾ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. 11.49 കോടി രൂപ ഹെഡ്ലൈൻ കണ്ടപ്പോൾ നമ്മുടെ കണ്ണ് ആദ്യം പോകുന്നത് ആ നമ്പറിലേക്കായിരിക്കും. പക്ഷേ ആ നമ്പറിന് പിന്നിലെ മനുഷ്യരെ നമുക്കൊന്ന് കാണാട്ടോ. വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നവർ, അത് കൃത്യമായി തരംതിരിക്കുന്നവർ, സംസ്കരണത്തിന് റീസൈക്കിളിനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം വിജയിക്കുന്നത്. അതുകൊണ്ട് ഹരിതകർമ്മ സേനയുടെ ജോലി എന്നത് വീട്ടിലെ മാലിന്യം എടുത്തുകൊണ്ട് പോകുന്ന ജോലി എന്ന് മാത്രം കാണരുത് കേട്ടോ. അവർ നമ്മുടെ നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ക്ലീനസ് ചെയിനിലെ പ്രധാന കണ്ണികളാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ പുറത്തേക്ക് പോകുമ്പോൾ അതിന്റെ ജേണി അവിടെ അവസാനിക്കുന്നില്ല. അതെവിടെ എത്തുന്നു, അതുപോലെ തന്നെ റീസൈക്കിൾ ചെയ്യാമോ, റീയൂസ് ചെയ്യാനാകുമോ, അല്ലെങ്കിൽ എൻവയോൺമെന്റിന് ബേർഡൻ ആകുമോ, ഈ ചോദ്യം ഓരോരുത്തരും ചോദിക്കണം. കാരണം മാലിന്യം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷമാകുന്നില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു സിമ്പിൾ റൂൾ: ത്രോ ലെസ്, സെഗ്രിഗേറ്റ് ബെറ്റർ, റീയൂസ് മോർ. തിരിച്ചു വരാം കുറച്ച് നല്ല ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെബീറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോ ക്ലീൻ കേരള നമ്മുടെ കൈകളിലാണല്ലേ. ഇന്നത്തെ നമ്മൾ ഈ പറഞ്ഞ കണക്കുകളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? 86.295.723 ടൺ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ശേഖരിച്ച മാലിന്യമാണ്. 11.49 കോടി രൂപ ഹരിതകർമ്മ സേനയ്ക്ക് ലഭിച്ച സമ്മാനമാണ്, അല്ലെങ്കിൽ ലഭിച്ച വരുമാനമാണ്. 4438 യൂണിറ്റുകൾ മാലിന്യ ശേഖരണ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാ യൂണിറ്റുകളാണ്. ഇതൊക്കെ വലിയ നമ്പറുകളാണ്. പക്ഷേ ഈ നമ്പറിന്റെ തുടക്കം ാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ കൈകളിൽ നിന്ന്. ഒരു വേസ്റ്റ് ഐറ്റം ശരിയായ രീതിയിൽ വേർതിരിക്കുന്നത് വലിയൊരു കാര്യമൊന്നും അല്ല എന്ന് തോന്നാം. പക്ഷേ കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകൾ ഒരേ കാര്യം ചെയ്താൽ അതാണ് വലിയ റെവല്യൂഷൻ. അതിനാൽ മാലിന്യം കാണുമ്പോൾ ഇത് ആരെങ്കിലും എടുത്തോളും എന്ന മൈൻഡ് സെറ്റ് മാറ്റാം. ഇത് എങ്ങനെ റെസ്പോൺസിബിളി ഡിസ്പോസ് ചെയ്യാം എന്ന് ചിന്തിക്കാം. ക്ലീൻ കേരള എന്നത് ഒരു പോസ്റ്ററിൽ എഴുതി വെക്കുന്ന സ്ലോഗൻ അല്ല കേട്ടോ, നമ്മൾ ദിവസവും ചെയ്യുന്ന ചെറിയ ശീലങ്ങളുടെ റിസൾട്ടാണ്. അപ്പോൾ ഇന്നൊരു തീരുമാനം എടുക്കാം, മാലിന്യം കുറയ്ക്കാം, വേർതിരിച്ച് നൽകാം, റീയൂസ് ചെയ്യാം, റീസൈക്കിൾ ചെയ്യാം. നമ്മുടെ നാടിനെ ക്ലീൻ ആക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി മറ്റാരുടെയോ മാത്രമല്ല കേട്ടോ, നമ്മുടേതും കൂടിയാണ്. സോ ലെറ്റ്സ് കീപ് അവർ കേരള ക്ലീൻ, അവർ വൺ ഹോം വൺ ഹാബിറ്റ് വൺ സ്മോൾ സ്റ്റെപ്പ് അറ്റ് എ ടൈം. സ്റ്റേ ട്യൂൺഡ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ, മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി ചിക്കൻഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്ന ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ, തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ടെന്നുള്ള റിപ്പോർട്ട് കിട്ടിയതും കൊണ്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. ദിസ് ഈസ് ആർ ഷേ മിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, സോ നമ്മുടെ കുസൃതി ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന് ഒരു കുസൃതി ചോദ്യമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ്? ഐ റിപ്പീറ്റ്, റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഓ ദേക്കോ ഹോ ഗയാ ഫേർ കേ ലോ ഗയാ ശുരു ദേക്കോ കിമേ ജാ രഹേ ഹൈ.

வெல்கம் பேக் டு மார்னிங் வெல் வித் மீ ஆர்ஷே மிரா ஒல்லியோன் மை ரேடியோ 90 FM கேட்டறிஞ்ഞു கூட்டுகூடாம். எஸ் നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ ഞാൻ എൻ്റെ ലിസണേഴ്സിൻ്റെ അടുത്ത് ടാറ്റാ ബൈ ബൈ പറയാൻ പോകുന്ന ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൈലൻസിനെ കുറിച്ചാണ്. നമ്മൾ കുറച്ച് സൈലൻസോടുകൂടി ക്ഷമയോടുകൂടി കാര്യങ്ങളെ ഒന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ കുറേ നല്ല നല്ല നല്ല പോസിറ്റീവ് റിസൾട്ട്സ് ഒക്കെ കിട്ടുമെന്നാണ് പറയാനായിട്ടുള്ളത്. സോ എല്ലാവരും ഒന്ന് ക്ഷമ പഠിച്ചു നോക്കൂ, ഒന്ന് സൈലൻസ് പഠിച്ചു നോക്കൂ. ചിലപ്പോഴൊക്കെ സൈലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ അറിയാൻ പാടില്ല എന്നിട്ടില്ല, ചില സിറ്റുവേഷനിൽ നമുക്ക് വാല്യൂ ഇല്ല എന്ന് തോന്നുമ്പോൾ, നമ്മളെ ഒന്ന് പരിഗണിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ, നമ്മളെ ഒരു തരി പോലും കൺസിഡർ ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോൾ, നമ്മൾ തന്നെ നമുക്ക് കൊടുക്കുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റിനും സൈലൻസ് എന്ന് പറയാം കേട്ടോ. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനി ഇപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് ഇന്ന് വേറെ ആരുമല്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. ഇന്നെന്തായാലും രാവിലെ തന്നെ ഞാനൊരു കുഞ്ഞു കഥയായിട്ടാ വന്നിരിക്കുന്നത് കേട്ടോ. ഈ കഥ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു സുഹൃത്താണേ. ഞങ്ങളൊരു ലൂസ് ടോക്സിന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആളെവിടെയോ വായിച്ചൊരു കഥ എനിക്ക് ഷെയർ ചെയ്തതാണ്. കേട്ടപ്പോ എനിക്ക് തോന്നി എന്റെ ലിസണേഴ്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്താലോ എന്ന്. ഒരിക്കല് ഒരു ഗുരുവും ശിഷ്യനും കൂടി നടന്നു പോവായിരുന്നു. ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ എന്തോ പറയാനായിട്ട് വന്നു. അപ്പൊ ഗുരു ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളേ? അത് പിന്നെ എനിക്ക് നിനക്ക് പറയാനുള്ളത് ഒരാളെ പറ്റിയുള്ള കംപ്ലൈന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് ഒന്ന് നീ ആലോചിക്കണം. ഈ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് നിനക്കോ എനിക്കോ അവനോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത്. ഗുണമുണ്ടെങ്കിൽ ഞാനിത് കേൾക്കാൻ തയ്യാറാണ്. ശിഷ്യൻ ഒന്നും പറഞ്ഞില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും കുറെ സിറ്റുവേഷൻസ് വരാറുണ്ടല്ലേ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് പലതും പറയാറുണ്ട്, നല്ലതാവാം ചീത്തയാവാം. പ്രത്യേകിച്ച് ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കംപ്ലൈന്റുകളൊക്കെ പറയുമ്പോ പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും ആരെ പറ്റിയാണോ പറയുന്നത് ആ ആൾക്കും ഗുണമുണ്ടെങ്കിലും മാത്രം പറഞ്ഞാ പോരെ. എന്തിനാ വെറുതെ സംസാരിച്ച് നമ്മുടെ എനർജി കളയുന്നേ? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹായ് ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വൺസ് അഗൈൻ വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഒരാളെ പറ്റി പറയുന്ന കാര്യം എപ്പോഴും പറയുന്നതിന് മുമ്പ് നമുക്കോ അത് കേൾക്കുന്ന ആൾക്കോ, അല്ല ആരെ പറ്റിയാണോ പറയുന്നേ, ആ ആൾക്കോ ഉപകാരപ്രദമാണെങ്കിലും മാത്രം പറഞ്ഞാൽ മതി എന്നാണ് അല്ലേ. അത് മാത്രല്ല, നമ്മൾ ഒരാളെ പറ്റിയിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രം അത് ഷെയർ ചെയ്യുക. റൂമേഴ്സ് അല്ലെങ്കിൽ ഗോസിപ്സ് ഒക്കെ പറയുമ്പോൾ അത് ആ ഒരാളെ എത്ര മാത്രം ബാധിക്കും, ആളുടെ ലൈഫിനെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കാറില്ല. പലപ്പോഴും ഓരോ റൂമേഴ്സിനും ഒരാളുടെ ജീവന്റെ തന്നെ വില ഉണ്ടാവാറുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ സഹനശേഷി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ടോളറബിൾ കപ്പാസിറ്റി എന്നുള്ളത് ഒരിക്കലും ഒരാൾക്കും വലിയ വലിയ കാര്യങ്ങളൊന്നും ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോഴാണ് ഡിപ്രഷൻ സ്റ്റേജ്, ആത്മഹത്യകൾ പലരുടെയും ലൈഫിൽ സംഭവിക്കുന്നതും. നല്ല കാര്യങ്ങൾ നമുക്ക് പറയാം, എന്നാൽ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരാളെ പറ്റിയും സ്പ്രെഡ് ചെയ്യാതിരിക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527 3 7 2
3: Page Learning Prime Academy 4 General Education.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: മാസമായി മനസ്സ് പൂക്കളായി രാജിലങ്കമേൽ പൂക്കാം. മസനുകുഴിയിലെ മഞ്ഞുമഴയിലെ മിന്നലൂഞ്ഞാലാവാം.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്ര ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്ര ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്ര ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: My Radio 90 FM.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വൈറലാന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാ ട്രെൻഡുകളും നമ്മൾ ട്രൈ ചെയ്യാറുണ്ടല്ലേ. അതിപ്പോ മേക്കപ്പ് ആയാലും ഡ്രസ്സിംഗ് സ്റ്റൈൽ ആയാലും മേക്കപ്പ് പ്രൊഡക്ട്സ് ആയാലും ബ്യൂട്ടി ടിപ്സ് ആയാലും എന്തും ട്രൈ ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും മുന്നിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കാണുന്നതൊന്നും കാണുന്ന ട്രെൻഡുകളൊന്നും പരീക്ഷിക്കാൻ പാടില്ല എന്നാണ് ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സന്ധ്യ ശേഖർ പറയുന്നത്. ബോളിവുഡ് ആക്ട്രസ്സുകളായിട്ടുള്ള ദീപികയുടെയും മാലിയയുടെയും കട്രീനയുടെയും ഒക്കെ അവിസ്മരണീയമായ ഏതാനും മേക്കപ്പ് ലുക്കുകളുടെ പിന്നിലുള്ള കൈകളാണ് കേട്ടോ സന്ധ്യയുടേത്. മെറ്റ്ഗാല, ഓസ്കർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഇന്റർനാഷണൽ വേദികളിലേക്കും വരെ താരങ്ങളെ ഒരുക്കിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കർണാടകക്കാരിയായിട്ടുള്ള സന്ധ്യ. കുറച്ചു കാലം മുമ്പേ ആളുടെ ഒരു ലേഖനം ഞാൻ വായിക്കാനിടയായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആള് നമുക്ക് ഷെയർ ചെയ്യുന്ന കുറച്ചധികം മേക്കപ്പ് ടിപ്സ് ഉണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ആ മേക്കപ്പ് ടിപ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസ്ണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കേട്ടുവിടാനായിട്ട് സന്ധ്യാശേഖറിന്റെ മേക്കപ്പ് ടിപ്സുമായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. സ്വന്തം ആവശ്യം മനസ്സിലാക്കി വേണം മേക്കപ്പ് ചെയ്യാനായിട്ടെന്നാണ് സന്ധ്യ പറയുന്നത്. എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കയ്യിലെടുക്കുന്ന പ്രൊഡക്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോന്ന് യൂസ് ചെയ്യാനായിട്ട്. വൈറലാണ്, ഹോട്ടാണ് എന്നതുകൊണ്ട് മാത്രം എല്ലാ പ്രൊഡക്ട്സും മുഖത്തിടണമെന്ന് ഒരു നിർബന്ധമില്ല. സന്ധ്യാശേഖരന്റെ രീതി എന്ന് പറയുന്നത് തന്നെ മേക്കപ്പ് രംഗത്തെ പതിവ് രീതികളെ പൊളിച്ചെഴുതുന്നതാണ് കേട്ടോ. മുഖം മുഴുവനായിട്ട് ഫൗണ്ടേഷൻ ഇടേണ്ട ആവശ്യമില്ലാന്നും കൺസീലർ വേണ്ടെന്നും തന്റെ പ്രശസ്തമായ നോ മേക്കപ്പ് ലുക്ക് വിശദീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മുഖചർമ്മത്തേക്കാൾ അല്പം വാം അണ്ടർടോൺ ഉള്ള ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുകയാണ് നല്ലത്. ഇരുണ്ട നിറമുള്ളവര് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചർമ്മത്തേക്കാളും ഇളം നിറങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. പുറം കൈയിൽ അല്പം ഫൗണ്ടേഷൻ എടുത്ത ശേഷം വിരലുകൾ കൊണ്ട് ചാലിച്ച് അല്പം വാമാക്കിയ ശേഷം മുഖത്തിടാം. ഒരാളെ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ശ്രദ്ധ പതിയുന്നത് എവിടെയാണെന്നറിയോ, ആ മുഖത്തെ ട്രയാങ്കിൾ ഷേപ്പിലാണ്. ആ ഭാഗത്ത് മാത്രമായിട്ടാണ് ഫൗണ്ടേഷൻ ഇടേണ്ടതും. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

സന്ധ്യാശേഖന്റെ ദ ഫേമസ് നോ മേക്കപ്പ് ലുക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. ഫൗണ്ടേഷൻ ഇടേണ്ടത് എവിടെയായിരുന്നു? നമ്മുടെ ഫേസിലെ ട്രയാങ്കിൾ ഷേപ്പിൽ അല്ലേ. അതിനുശേഷം ബ്രഷില് ബാക്കിയുള്ള ഫൗണ്ടേഷൻ നമ്മുടെ നെറ്റിയിലും മറ്റിടങ്ങളിലും കൂടി ചെറുതായിട്ടൊന്ന് തലോടി കൊടുക്കുകയാണ് ഇത്ര വേണ്ടത്. നമ്മുടെ മുഖത്തൊക്കെ നല്ല പോലെ ടാൻ ഉണ്ടാവാറുണ്ട്, ഡാർക്ക് സ്പോട്സ് ഉണ്ടാവാറുണ്ട്, വൈറ്റ് ഡെഡ്സ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അപ്പൊ സന്ധ്യ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആള് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന താരങ്ങൾക്കും ഇതേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു ഏരിയയില് പോലും ആള് മേക്കപ്പ് ടച്ച് ചെയ്യാറില്ല, പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല അത്രേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വൺസ് ടാൻ ഏരിയയില് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ കൂടുതലായിട്ടും ഗ്രേ കളർ ആവും അത്രേ. ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടേ എന്നും പറഞ്ഞിട്ട് വിളിച്ചു പറയുന്ന തരത്തില് അങ്ങനെ ഇടുന്നതിലും ഭേദം, അത് ഒഴിവാക്കാണ് നല്ലതെന്നാണ് സന്ധ്യാശേഖര് പറയുന്നത്. എന്തായാലും സന്ധ്യയുടെ നോ മേക്കപ്പ് ലുക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലേ. ഇനിയൊരു ഫംഗ്ഷൻ വരട്ടെ, നമുക്ക് അങ്ങോട്ട് തിളങ്ങി കാണിച്ചു കൊടുക്കാം. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുവിടാനായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സന്ധ്യാശേഖറിന്റെ ഫേമസ് ആയിട്ടുള്ള സിഗ്നേച്ചർ ആയിട്ടുള്ള ടിപ്സിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ. അതിൽ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ എല്ലാ പ്രൊഡക്ട്സും വലിച്ചു വാരി ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ളതും മാത്രം മുഖത്ത് ഇട്ടാൽ മതി. ഇത്രേ കോണ്ടറിങ് ചെയ്യാറില്ലേ, അതെല്ലാവർക്കും വേണമെന്ന് ഒരു നിർബന്ധമില്ല. കവളലിന്റെ മുകളിൽ വിരൽ വെച്ച് നോക്കിക്കഴിഞ്ഞാല് അതിന് താഴെയായിട്ടാണ് കോണ്ടിയർ ഇടേണ്ടത്. ശേഷം നമ്മുടെ താടിയെല്ലാം അപ്ലൈ ചെയ്യണം. കോണ്ടിയർ ചെയ്ത് കഴിഞ്ഞാല് മുഖത്തിന് നല്ല ഷേപ്പ് ലഭിക്കും എന്നാണ് പറയുന്നത്. കോണ്ടിയറിന് മുകളിലായിട്ടാണ് ബ്ലഷ് വരേണ്ടത്. സ്മോക്കി ആയി മേക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറുത്ത നിറം ഉപയോഗിക്കുന്നതിന് ആള് പ്രോത്സാഹിപ്പിക്കാറില്ല അത്രേ. പകരം ആള് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ബ്രൗൺ കളറാണ്. അപ്പൊ ഈ ടിപ്സൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ സന്ധ്യാശേഖർ നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് മാജിക് ലോജിക്കുമായിട്ട് മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരാളുടെ മുഖത്തിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നത് എന്താണെന്നറിയോ? വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഈ പറഞ്ഞ സംഭവം വേറെ ഒന്നുമല്ല, പുരികങ്ങളാണ് കേട്ടോ. മുഖം ആകർഷകമാക്കാനായിട്ട് പുരികം ഷേപ്പ് ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും എന്നാണ് സന്ധ്യാശേഖർ പറയുന്നത്. ഐബ്രോ ചെയ്യുമ്പോ അത് മുഴുവനായിട്ടും ഡാർക്ക് ആക്കേണ്ട കാര്യമില്ലാത്രേ. പലരും പുരികം മുഴുവനായിട്ടും ഇരുണ്ട രീതിയിൽ നിറം കൊടുക്കാറൊക്കെ ഉണ്ട്. അതിന് പകരമായിട്ട് പുരികം വളയുന്ന ഭാഗത്ത് ഡാർക്ക് കളറും പുരികം തുടങ്ങുന്ന ഏരിയയില് ഇളം നിറവും കൊടുത്താൽ മതി. ഐബ്രോ ഷെയ്ഡ് തിരഞ്ഞെടുക്കുമ്പോഴും കറുപ്പിന് പകരം ബ്രൗൺ നിറമോ അതുപോലെ ഒന്ന് ഡള്ളായിട്ടുള്ള നിറങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കൊടുക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട്, പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മുടെ പാട്ടുകൾ അവിടെ വെയിറ്റിംഗ് ആണ്, കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

അതെ, ഒക്ടോബറിൽ നടന്ന NIF ഗ്ലോബൽ ദി റൺവേ എന്ന് പറഞ്ഞ ഫാഷൻ ഇവന്റിനെ പറ്റിട്ട് ആരെങ്കിലും കേട്ടായിരുന്നോ? വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടിവിടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ലാക്മെ ഫാഷൻ വീക്കിന്റെ ഭാഗമായിട്ട് NIF ഗ്ലോബലിന്റെ ദി റൺവേ എന്ന് പറഞ്ഞ ഫാഷൻ ഇവന്റ് ഒക്ടോബർ 9 നടക്കുകയുണ്ടായി. ന്യൂഡൽഹിയിലായിരുന്നു ഷോ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണത്തെ തീം വളരെ വ്യത്യസ്തമായിരുന്നു കേട്ടോ. പേഴ്സണൽ കൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി ഹെയർലൂംസിന്റെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇത്തവണത്തെ പ്രമേയം എന്നുള്ളത്. അപ്പൊ ഫാഷൻ ഷോ അത്രമാത്രം അട്രാക്റ്റീവ് ആയിരുന്നു. NIF ഗ്ലോബലിലെ ഫാഷൻ ഡിസൈൻ വിദ്യാർത്ഥികളുടെ തന്നെ ആദ്യ കളക്ഷനുകൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇത്തവണത്തെ ഈ ഒരു സ്റ്റേജ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്റീരിയർ ഡിസൈൻ വിദ്യാർത്ഥികൾ തന്നെയാണ് റാമ്പിന്റെ സെറ്റും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നടി പാലക് തിവാരിയാണ് ഈ ഷോയുടെ ക്ലോസിംഗ് ഷോ സ്റ്റോപ്പർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. എന്തായാലും ഇത്തവണത്തെ ഈ ഒരു ഇവന്റ് NIF ഗ്ലോബലിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകള് നാഷണൽ ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും വന്ന ഒരു സ്റ്റേജില് അവതരിപ്പിക്കാനായിട്ട് മികച്ചൊരു അവസരം തന്നെയായിരുന്നു കേട്ടോ. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുവിടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺ മൈ റേഡിയോ 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് ഞാൻ ആർജി അഞ്ജലി. ഇന്നുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കുറെ അധികം കേട്ട് പരിചയമുണ്ട്. എന്നാ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ പേരുടെ ആൻസർ നോ എന്നുള്ളത് തന്നെയായിരിക്കും. വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ്. ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ് ചിക്കൻ ചുക്ക. വൺസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള എന്നാ എളുപ്പമുള്ളൊരു ഡിഷാണ്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നീളത്തിലെറിഞ്ഞ സവാള നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. കഴുകി വൃത്തിയായിട്ടുള്ള ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ഇല്ലേ, അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരര മണിക്കൂർ മാരിനേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ശേഷം നമ്മൾ നേരത്തെ എടുത്ത ഫ്രൈയിങ് പാനിൽ സ്വല്പം കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഈ ചിക്കൻ അങ്ങോട്ട് അതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാലേ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ, ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പി അല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യില്ലല്ലോ. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് മാജിക് ലോജിക്കൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
2: അതെങ്ങനെ?
1: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
0: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ലക്ഷാധിപതി ആവണോ കാറ് വേണോ? ഗോപുനന്ദലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Hi, hello, welcome back and very very very good afternoon dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്ക് കൂടെ കേട്ടറിഞ്ഞ് കേട്ടുവിടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. നമ്മുടെ ലൈഫില് ഓർമ്മകൾക്ക് വളരെയധികം മൂല്യം കൊടുക്കുന്നവരാണ് അല്ലേ. ഈ ഓർമ്മകൾ എന്ന് പറയുമ്പോ നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പൊട്ട നിമിഷങ്ങൾ ചീത്ത നിമിഷങ്ങളും നമ്മുടെ ഓർമ്മകളിലുണ്ട് അല്ലേ. ലൈഫിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ഒരു കാര്യം പറയട്ടെ, നല്ല ഓർമ്മകളിലും മാത്രം ജീവിക്കുക. നല്ല ഓർമ്മകൾ തന്നവരുടെ ഓർമ്മയിൽ ജീവിക്കുന്നതിൽ ഒരു കാര്യമൊക്കെ ഉണ്ട്. എന്നാലേ ചീത്ത ഓർമ്മകൾ തന്ന് നമ്മളെ ലൈഫിൽ ആസ് ആക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ പിന്നെ നമ്മൾ ഒരിക്കലും ഓർക്കേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് വൈപ്പ് ഔട്ട് ദം ഫ്രം അവർ മെമ്മറീസ്. അതിലും അപ്പുറമായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് പോസിറ്റിവിറ്റി ബ്രിങ് ചെയ്യാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല കേട്ടോ. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ കൂടിയിട്ട് ഞാൻ വിടവാങ്ങുന്നു. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ஹலோ, குட் ஆஃப்டர்நூன் மை பியூட்டிஃபுல் லிஸ்னர்ஸ், வெல்கம் டு மை ரேடியோ 90 FM. கேட்டறிஞ்சு கொண்டு கூட லஞ்ச் பிரேக் அடிச்சுண்டு அரிஷே தி ராஜஸ்வரகி தவிடத்தீட்டுண்ட கிருத்திய சமயத்து தெந்தே எதுக்கு ஆடோ பரிபாடிஸ் எல்லாரும் ஸ்டார் ஆகிட்ட அப்படி இருக்கையாடோ. எல்லா ദിവസവും വരുന്ന വഴിയിൽ ഓരോരോ കാഴ്ചകൾ കണ്ടിട്ട് ഇന്ന് എൻ്റെ മനസ്സിൽ തട്ടിയത് എന്താണെന്ന് അറിയുമോ? നമ്മുടെ പൂക്കളം, അതായത് ഈ ചിങ്ങം തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പൂക്കളമൊക്കെ ഉണ്ടാവില്ലേ? ഈ പൂക്കളിടാനായിട്ട് കുറേ കുട്ടികൾ രാവിലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കൂടെയൊക്കെ ഇങ്ങനെ പൂക്കൾ നോക്കി നടക്കുന്നതും അതുപോലെ തന്നെ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് പിള്ളേർ നടക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകാനായിട്ട് കൊതിയാവുകയാണ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് പൂക്കളിടാനായിട്ട് മത്സരമായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് തിരക്കുകളും അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരുപാട് ചിന്തകളിൽ ഇങ്ങനെ ഓടി നടക്കണം. ആ ഒരു പണ്ടത്തെ ആ ഒരു കുട്ടിത്വവും അതുപോലെ തന്നെ ആ ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻറ്റും ഇപ്പോൾ പലപ്പോഴും നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും കാലം കുറേ അങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കും കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നോ എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഒരുപാട് വിശേഷങ്ങൾ എൻ്റെ ലിസ്ണേഴ്സിനോട് പറയാനായിട്ടുണ്ട്. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു യാത്രയിൽ കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ശരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM, 90 FM. Catering, yeah. Go to now.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജിയാണ്. നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ നല്ല ജോലി, നല്ല വീട്, നല്ല ശമ്പളം, നല്ലൊരു ലൈഫ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയൂല്ലേ. പക്ഷേ ചിലപ്പോൾ സന്തോഷിക്കാൻ ഇതൊന്നും വേണ്ട. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ അടുത്തുണ്ടാകുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കാൻ കഴിയുക, കൂട്ടുകാരൻ്റെ ഫോൺ കോള് വരിക, അമ്മയുടെ കയ്യിലൊരു ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണല്ലേ. നമ്മൾക്കില്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ളതിന്റെ വില പലപ്പോഴും മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഇന്നൊരു ചെറിയ കാര്യം പറയാ. ഉറങ്ങുന്നതിന് മുൻപ് ഇന്നെനിക്ക് നന്ദി പറയാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്വയം ചോദിച്ചു നോക്കാം. ഒരു പക്ഷേ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷേ ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ തന്നെ മാറ്റിമറിക്കും.
1: Eat a young King Khan. Yo, honey singer.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്ര ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്ര ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്ര ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദിലെ ജി മാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: Page Learning, Prime Academy for General Education.
3: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഇർഷേ ധീരാജ ശോനക്കിയാണ്. ഒരു പോലീസ് ഓഫീസറെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് ധൈര്യത്തോടെ കേസ് അന്വേഷിക്കുന്ന ഒരാൾ, കുറ്റവാളിയെ പിടിക്കുന്ന ഒരാൾ. പക്ഷേ സ്വന്തം ജീവിതത്തിൽ തന്നെ തകർന്നു പോയൊരു പോലീസ് ഓഫീസറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കഥാപാത്രമാണ് സാം അലക്സിൻ്റെ അല്ലേ. മെമ്മറീസ് എന്ന സിനിമയിൽ നമ്മുടെ രാജുവേട്ടൻ അവതരിപ്പിക്കുന്ന ആ ഒരു കഥാപാത്രം ഒരു സാധാരണ പോലീസ് ഓഫീസർ ആയല്ല, ഒരിക്കലും വളരെ കഴിവുള്ള ധൈര്യമുള്ളൊരു പോലീസ് ഓഫീസർ ആയിരുന്നു. പക്ഷെ സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെട്ടതോടെ അയാളുടെ ജീവിതം തന്നെ മാറിപ്പോകുകയാണ് അല്ലേ. ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ മദ്യത്തിന്റെ അടിമയാകുന്നു. ഇവിടെ നിന്നാണ് സിനിമ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ തകർന്നു പോയാൽ അയാൾക്ക് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമ്പോൾ? സാമിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ കടന്നു വരികയാണ്. ഒരേ രീതിയിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ഓരോ മർഡറിന് പിന്നാലെയും ഒരേ പാറ്റേൺ. അതുകൊണ്ട് തന്നെ ഒരു സീരിയൽ കില്ലറിനെ കണ്ടെത്താനുള്ള വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ സാമിൻ്റെ മുന്നിലേക്ക് എത്താണല്ലേ. പക്ഷെ ഈ കേസ് അന്വേഷിക്കുന്നത് ഒരു സാധാരണ പോലീസ് ഓഫീസറല്ല, സ്വന്തം പാസ്റ്റിൻ്റെ മെമ്മറീസിനോട് തന്നെ പോരാടുന്ന ഒരാൾ. അതാണ് മെമ്മറീസ് വെറും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാകുന്നത്. പുറത്തൊരു മർഡർ മിസ്റ്ററി, അകത്തൊരു മനുഷ്യൻ്റെ പേഴ്സണൽ മിസ്റ്ററി. അപ്പോൾ സാം ഈ കേസ് എങ്ങനെയാണ് അന്വേഷിക്കുന്നത്, അയാളുടെ ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു യാത്രയിൽ നമുക്ക് കേൾക്കാൻ കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനക്കിയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഇർഷേ ധീരാജ് ഷാനക്കിയാണ്. ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഓഡിയൻസും ആ ഒരു കേസിന്റെ ഒപ്പം ഒരു CID ആയി മാറുന്നതാണല്ലേ. മെമ്മറീസിലും അങ്ങനെ തന്നെയാണ്. സാമിന്റെ മുന്നിൽ ഒരൊറ്റ മർഡർ കേസ് മാത്രമല്ല, ഒരേ പാറ്റേണിൽ നടക്കുന്ന നിരവധി കൊലപാതകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്രൈം സീനിലും കിട്ടുന്ന ചെറിയ ക്ലോസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. സാധാരണയായി നമ്മൾ ക്രൈം ത്രില്ലർ കാണുമ്പോൾ കില്ലർ ആരാണ് എന്നൊരു ചോദ്യം മാത്രമേ ഉണ്ടാകാറുള്ളൂ. പക്ഷേ മെമ്മറീസിൽ അതിനൊപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, എന്തിനാണ് ഈ മർഡേഴ്സ് ഇങ്ങനെ ചെയ്യുന്നത്? അതാണ് ഇൻവെസ്റ്റിഗേഷനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. സാമിന്റെ ക്യാരക്ടറിന്റെ പ്രത്യേകത അയാൾ കേസ് അന്വേഷിക്കുമ്പോൾ വെറും ലോജിക് മാത്രം ഉപയോഗിക്കുന്നില്ല എന്നതാണ്. അയാളുടെ എക്സ്പീരിയൻസ്, ഒബ്സർവേഷൻ ഇതെല്ലാം ഉപയോഗിച്ച് ഓരോ ക്ലൂവും കണക്ട് ചെയ്യുന്നതല്ലേ. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം എന്താണെന്ന് അറിയോ? കേസ് മുന്നോട്ട് പോകും തോറും സാമിന്റെ പാസ്റ്റ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണല്ലേ. അതായത് ഒരു സൈഡിൽ സീരിയൽ കില്ലറിനെ കണ്ടെത്താനുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ മറുവശത്ത് സാം എന്ന മനുഷ്യന്റെ ഉള്ളിലെ സ്ട്രഗിൾസും നടക്കുകയാണല്ലേ. ഒരു ഇൻവെസ്റ്റിഗേറ്ററായി അയാൾ വളരെ ഷാർപ്പാണ്, പക്ഷെ ഒരു മനുഷ്യനായി അയാൾ വളരെ ബ്രോക്കൺ ആണ്. ഈ ഒരു വേർഷനാണ് നമ്മുടെ രാജുവേട്ടന്റെ ആ ഒരു സിനിമയിൽ ഏറ്റവും പവർഫുൾ ആക്കുന്നത്. ഏതായാലും ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു മിസ്റ്ററിയും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഇർഷേ ധീരാജ് ഷാനക്കിയാണ്.

ഞാനെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാ

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 14 54 8 9 2 1 5 2 7 3 7 2.
2: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
3: അതെങ്ങനെ?
2: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
6: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ്. മെമ്മറീസ് എന്ന സിനിമയിലെ ഏറ്റവും പവർഫുൾ ആയ ഭാഗം മർഡർ മിസ്റ്ററി മാത്രമല്ല, സാം അലക്സ് എന്ന മനുഷ്യന്റെ ക്യാരക്ടർ ജേണിയാണ്. പുറത്തു നിന്ന് നോക്കുമ്പോൾ സാം ഒരു പോലീസ് ഓഫീസറാണ്, പക്ഷേ അയാളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ വലിയൊരു നഷ്ടവുമായി ജീവിക്കുന്ന ഒരാളെയാണ് നമ്മൾക്ക് കാണുന്നത്. സ്വന്തം ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെട്ടതിന് ശേഷമാണല്ലേ സാം മദ്യത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ആൽക്കഹോളിസം ഈ ഒരു സിനിമയിൽ വേറൊരു ക്യാരക്ടറായിട്ടൊന്നും കാണിക്കുന്നില്ല. അതിന് പിന്നിലൊരു വലിയ ഇമോഷണൽ പെയിൻ ഉണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കിക്കുകയാണ്. ഇവിടെയാണ് സിനിമ നമ്മളോട് വളരെ റിലേറ്റബിൾ ആയ ഒരു കാര്യം പറയുന്നത്. ചിലപ്പോൾ നമ്മളൊരാളെ കാണുമ്പോൾ അയാളുടെ ബിഹേവിയർ മാത്രമേ കാണൂ, അതിന് പിന്നിലെ റീസൺ കാണാറില്ല. ഒരാൾ എപ്പോഴും ദേഷ്യമായിട്ടിരിക്കാം, മറ്റൊരാൾ ആരോടും സംസാരിക്കാതിരിക്കാം, വേറൊരാൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാം, പക്ഷേ അതിന് പിന്നിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടാകുമല്ലേ. ഇപ്പൊ നമ്മുടെ സാമിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. പക്ഷെ ജീവിതം അയാൾക്ക് അവിടെ നിൽക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. ഒരു പുതിയ കേസ് അയാളെ വീണ്ടും തന്റെ കഴിവുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അയാൾക്ക് വീണ്ടും തന്റെ പഴയ സെൽഫിനെ കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മെമ്മറീസ് ഒരു സീരിയൽ കില്ലർ ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല, ഒരു മനുഷ്യന്റെ തന്നെ തകർച്ചയിൽ നിന്ന് വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഒരു കഥ കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പറയുമ്പോൾ ഒരാൾ വീണ് കഴിഞ്ഞാൽ, ജീവിതത്തിൽ വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേൽക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് പ്രയാസം എത്ര മാത്രമാണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയുന്ന ഒരു കാര്യമാണല്ലേ. ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. എന്തായാലും നമ്മുടെ ഒരു യാത്രയിൽ മനസ്സൊന്ന് തണുപ്പിക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം നമുക്കൊന്ന് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ഷാനകിയാണ്.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകി യാട്. ഹേയ് ഹലോ, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നമ്മുടെ റേഡിയോ യാട്. നിറയെ പാട്ടും നിറയെ ഫണുമായി സിനിമ കൊട്ടകയിൽ ഋഷേ ധീരാജ് ജാനകി യാട്. മെമ്മറീസ് എന്ന പേര് കേൾക്കുമ്പോ തന്നെ ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളതാണ് അല്ലേ. കാരണം മെമ്മറീസ് എന്നത് എല്ലായ്പ്പോഴും സന്തോഷമുള്ള ഓർമ്മകൾ മാത്രമല്ലല്ലോ. ചില ഓർമ്മകൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് നമ്മളെ കരയിപ്പിക്കും, ചിലത് നമ്മളെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിട്ടുപോകില്ല. സാം അലക്സിന്റെ ജീവിതത്തിലും അത്തരത്തിലുള്ള മെമ്മറീസ് തന്നെയാണ് അയാളെ പിന്നിലോട്ടേക്ക് വലിക്കുന്നത്. പക്ഷേ മെമ്മറീസ് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, പാസ്റ്റിനെ മാറ്റാൻ നമുക്ക് കഴിയില്ലെങ്കിലും പാസ്റ്റ് നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കണമെന്നില്ല. ഇപ്പൊ നമ്മുടെ സാമിന് സംഭവിച്ചതൊന്നും അയാൾക്ക് തിരുത്താൻ കഴിയില്ല, പക്ഷേ അതിനുശേഷം എന്ത് ചെയ്യണം എന്നത് അയാളുടെ കയ്യിലുണ്ട്. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നപ്പോൾ ജീവിതം മുഴുവൻ കുടുങ്ങിക്കിടക്കാതെ പതുക്കെ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കണം അല്ലേ. അതുകൊണ്ട് തന്നെ മെമ്മറീസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന നിലയിൽ നമ്മളെ സസ്പെൻസിൽ നിർത്തുമ്പോഴും സാം അലക്സ് എന്ന കഥാപാത്രത്തിലൂടെ നമ്മളോട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയൊരു സ്റ്റെപ്പ് ബാക്ക് വന്നാലും അതുകൊണ്ട് നമ്മുടെ സ്റ്റോറി അവിടെ കഴിയുന്നില്ല. ചിലപ്പോൾ നമ്മൾ തകർന്നു പോകും, ചിലപ്പോൾ നമ്മളെ തന്നെ നഷ്ടപ്പെട്ടെന്നറിയാം. പക്ഷേ ജീവിതം വീണ്ടും ഒരു അവസരം തരുമ്പോൾ അത് തിരിച്ചറിയാനും അതിനെ സ്വീകരിക്കാനും നമ്മൾ തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് മെമ്മറീസ് വെറും ഒരു കില്ലർ ആരാണ് എന്നത് മാത്രത്തിൽ ഒതുങ്ങാതെ ഒരു മനുഷ്യന്റെ മെമ്മറീസും പെയിനും തിരിച്ചുവരവും ചേർന്നൊരു പവർഫുൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ക്രൈം മിസ്റ്ററി സസ്പെൻസ് എന്നിവയ്ക്കൊപ്പം കുറച്ചുകൂടി ഇമോഷൻ കൂടി വേണമെങ്കിൽ മെമ്മറീസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും ഓർത്ത് വെക്കാൻ ഒരു നല്ലൊരു സിനിമയാണല്ലേ മെമ്മറീസ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് മെമ്മറീസിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത്. എന്തായാലും ആ ഒരു പ്രതീക്ഷകളൊന്നും വൃത്തിയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ തൽക്കാലം ഒരു കുട്ടി ബ്രേക്ക് കൊടുക്കുകയാണ്. കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ്യാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഞാൻ ആലോചിക്കായിരുന്നു ഈ ഓണ സമയത്ത് ചില സിനിമകൾ അതുപോലെ തന്നെ ചില പാട്ടുകൾ എല്ലാവരുടെയും സ്റ്റാറ്റസിലും മറ്റേ മിക്കതും മറ്റേ തിരുവാവണി രാവ് ആ ഒരു പാട്ടായിരിക്കും. അതുപോലെ തന്നെ ചില മൂവീസ് കാണാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആയിരിക്കുള്ളൂ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇത്ര കണ്ടാലും മതിയാത്ത ഒരുപാട് സിനിമകളുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഓണ സമയത്ത് നിങ്ങളുടെ മനസ്സിലായിരുന്ന സിനിമ അല്ലെങ്കിൽ പാട്ട് ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ചെയ്തത്, ഏത് പാട്ടാണ് കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മനസ്സിലായിരുന്ന സിനിമ ഏതാണ്, ഏതാണ് എന്താണ്, ഇതൊക്കെ നോക്കാം. എൻ്റെ മനസ്സിൽ വന്നത് നമ്മുടെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം ആ ഒരു സിനിമയാണ്. നമ്മുടെ നിവിയും പോളിയുടെയും അതുപോലെ തന്നെ ആ ഒരു ഫാമിലി ആ ഒരു പാട്ടൊക്കെയാണ്. നിങ്ങളുടെ മനസ്സിൽ വന്നത് ഏതാണ്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു യാത്രയിൽ കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് വയറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ശരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷി അരകിയാണ്. മലയാളത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾക്ക് പുത്തൻ അധ്യായം കുറിച്ച ഷാഹി കബീറിന്റെ തിരക്കഥയിൽ പ്രശസ്ത കിരൺ ദാസ് സാധ്യമായി സംവിധാനം ചെയ്ത ഉന്മാദം ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ആണ്. സാധാരണ കണ്ടുവരാറുള്ള റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഫോർമുലകളിൽ നിന്ന് മാറി അന്ധവിശ്വാസവും സൂപ്പർ നാച്ചുറൽ എലമെന്റ്സും ചേർന്നതാണ് ഈ ഒരു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകരെ ലാഗ് ഒന്നുമില്ലാതെ സ്ക്രീനിൽ തളച്ചിടൻ സിനിമയിലെ സസ്പെൻസ് ഘടകങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ പശ്ചാത്തല സംഗീതവും മികച്ച മേക്കിങ്ങും വകം വടിയോടെ തിയേറ്ററിൽ ആകാംക്ഷയോടെ ഈ ഭയത്തിന്റെ പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞൊരു ചിത്രമാണ്. ആ ഒരു സിനിമയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുൻപായി നമുക്ക് കേൾക്കാം അത്യുഗ്രൻ പാട്ടുകൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ചാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഉന്മാദ മൂവിയിലേക്ക് വരുമ്പോ ഇതാണ് ബേസിക്കലി ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ലഭിച്ച പുതിയൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ചുമതല ഏൽക്കാൻ എത്തുന്ന ഷെല്ലി എന്ന ഉദ്യോഗസ്ഥനിലൂടെയാണല്ലേ ഉന്മാദത്തിന്റെ കഥ വികസിക്കുന്നത്. ഉള്ളിൽ കടലായി എരിയുന്ന സിനിമ തിരക്കഥാകൃത്താകാനുള്ള ആഗ്രഹം കാരണം ഔദ്യോഗിക ജീവിതത്തോട് വച്ചു പുലർത്തുന്ന മടുപ്പും വിരസതയും ഭാര്യ സൗമ്യയുമായുള്ള അദ്ദേഹത്തിന്റെ ദാമ്പത്യ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴുന്നതും അങ്ങനെയിരിക്കും ാണല്ലേ പുതിയ സ്റ്റേഷനിലേക്ക് അലമാരക്കായിട്ടുള്ള ആരും തൊടാൻ മടിച്ച് പൂട്ടിയിട്ടുള്ള ദുരൂഹത നിറഞ്ഞ ഒരു കേസ് ഫയൽ ഷെല്ലിയുടെ ശ്രദ്ധയിൽ പെടുന്നത്. പിന്നീട് അങ്ങോട്ടാണ് നമ്മളെ പിടിച്ചിരുത്തുന്നതും അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി ആണ്. ഓരോന്നും കഴിയുമ്പോൾ എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും എന്നും ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്തായാലും കൂടുതൽ പറഞ്ഞ് ആ ഒരു സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല. ഈ ഒരു യാത്രയിൽ നമ്മുടെ പാട്ടുവണ്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
5: പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷി രാജശ്വാരകിയാണ്. യെസ്, അങ്ങനെ ദീ നമ്മുടെ അസമ്മാനത്തിനായിട്ടുള്ള ഒരു ചോദ്യവുമായിട്ട് എഗെയിൻ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മിസ്സായിരിക്കൊക്കെ വേണ്ടി നമുക്കൊന്നും കൂടി നോക്കാമല്ലേ, എന്താണ്, എന്തായിരുന്നു ആ ഒരു ചോദ്യം. ഇത് റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ്? ഐ റിപ്പീറ്റ്, റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം. ഉത്തരം കിട്ടി

കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ ദിരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്ര ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്ര ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്ര ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ. ഋഷേ ധീരാജ ചോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനത്തെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണി അകറായിട്ടുണ്ട്. ചേട്ടാ ബൈ ബൈ പറയുന്ന ഒരു സമയം ആകാറായി. സോ പോകുന്നതിന് മുൻപ് എൻ്റെ ലിസണേഴ്സിനോടൊക്കെ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കും പല കാര്യങ്ങളും നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. സോ അതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുക, എൻജോയ് എവറി ലിറ്റിൽ മൊമെൻറ്റ്സ്. അതുപോലെ നമ്മുടെ ഓണമാണ് വരുന്നത് എന്ന് എനിക്കറിയാം. സോ ആ ഒരു പരിപാടിയുടെ, അതായത് പലയിടത്തും സെലിബ്രേഷൻസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു, ഇനി അതിനുള്ള ഓട്ടപ്പാച്ചിലേക്കായിരിക്കുള്ളൂ. സോ എല്ലാവരും എൻജോയ് ചെയ്യുക, എൻജോയ് എവറി ലിറ്റിൽ മൊമെൻറ്റ്സ്. നമുക്ക് നാളെ കൃത്യ സമയത്ത് കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ചേട്ടാ ബൈ ബൈ പറയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചോനകി സൈനിങ് ഓഫ് നൗ.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்கூடா.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങ എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

ചാപ്പിത്തവർക്കാറുകയാണോ?

ും

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
5: Yeah.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.